ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കേണൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് ദവദിക്കും.

0: Sarang 107.8 FM
1: റേഡിയോ സാരംഗിന്റെ തുളു പ്രസാരക്കെ നന്നുള്ളാരു ഇത്ത സൂപ്പർ മർമായെ അഞ്ചനെ സൂംബെ ഈ തുളു സിനിമാദ കെലവു പദക്കുലിനെ കേനന്ന് ബർക്ക.